0: ഇടിവിഞ്ഞു ഓ റേഡിയോ ഇടിവിഞ്ഞു ഓ റേഡിയോ.
1: Love is patience. Love hearts.